0: se okɔ amane mu efi se wo nyame boss nipa no wo ka kye se class ada wo ada wo bɛyɛ bɔne wo wo ɛna wo bɛwo
1: yes
0: enti kye se na owo ni wo hɔ but ko si se wo bɛpu wo nyame asɛm so ɛnya de bɛtumi adu so
1: yes
0: o how no ho but ko si se wo bɛdi wo nyame asɛm so ɛnya de wo bɛpu nyame asɛm so ɛnya de asɛ bɛtumi adu so
1: yes